നിത്യം ജപ്പിയെ തെരെ നാം ജീ ബോലോ. നിത്യം ജപ്പിയെ തെരെ നാം ജീ ബോലോ. നിത്യം ജപ്പിയെ.